ദിത്തകതിമി തളാങ്കു തകതിമി തകതിത്തകതിമി തൂം ദിത്തോം തിത്തകിട തകിട തകിട തകിട തകിട തതിമി തജളു തണു തജാം തജാം തജാം തകിട തകതാം തത്തരകട തകിട തകിട തകിട തകിടത്തും കിടക തകിടത്തും തത്തകതിമി തകതിമി തകത്തകിടത്തും തകിടത്തും.